നാനകത്തിൻ ജൻസരണീപ്പയ ആറ് സിമരൻകാർ പകുതി പ്രകട്ടായ ഹാർ സിമലകഭേദോപായ ഹാർ സിമരൻ പയ സിദ്ധ ജതീദാത്തേ ഹർ സിമരൻ നീചാഹം കുണ്ട ജാത്തേ ഹാർ സിമരൻ താരി സബ് തർണ സിമർ സിമര ഹർ കാരണ കർണ ഹാർ സിമരൻ കിയോ സകലയാ കാര ഹർ സിമരൻ മേ ആപ നിരങ്കാരാ

അർക്കാനാം ജനകോ ത്രിവിധ ഭുക്ത് അർക്കാനാം ജനക രൂപരംഗർ നാമ ജപതുക പരേന പങ്ക് ഹർക്കാനാം ജനകീവടയായി ഹർക്കേ നാമ ജന സ്വഭാവായി ഹർക്കാനാം ജനകോ ഭോഗ ജോഗർ നാമ ജപതുക ശനാഹേ ഭയോഗ

ആസ കൈകൊട് താത്തക്കെ വേത്തേ സദാനെ അരേക്കോ നേത്രേ കൈകൊട് നാമരസ്മീമെ അമർ പയസാദി ജീവേ കൈകൊട് നാമകൊണ്ട് ഗാമേ ആത്മരാ സുഖ സമാമേ അഭിനയ ജനകോ സ

സമായ ആപുതി സ സംജയ ആപേ രച സബകേ സാധയാപിനു ആപന് വിസ്താര സബ കശുസുകാവ കർണേഹാർ ഉസ്തേ പെന്ന കഹ ഹൗ കിശോയ ധാന്തരന്തര ഏകാ സുഹേ അപ്നേ ജലതാപ കർണേഹാർ കൗത കര രംഗ ആപാർ മനമേ ആപന അപനേ മാഹേ നാനു കീമന് കഹ നാ ജായ സാത് സാത് സാത് പ്രഭു സ്വാമി ഗുരുപ്രസാദ് കനേ വഖയാനി സാച്ച് സാച്ച് സത്സഭ കിന്ന

ഭൗജായ അഷ്ടപതി ഭാനുക്കീട്ടേകൃതിസാന ദേവൻ ഗോയക ഭഗവാൻ ജസ്കയതിയാരായ അഗായ ബാഹുണ ദർശനാലാഗയായ മാരേ രാഖേ ഏകുവാ മാനുകൃഷനായി ഹാത് ജസ്കാ ഹുകംഭൂ സുഖോയ തസ്കാ നാമ കണ്ഠ പരോഹേ സിമര സിമര സിമർ പ്രഭ സോഹേ നാനക വിഘ്നലാഗ കോഹേ ഉസ്തത് മനമേ കാരന്തരംകാര കർമ്മ മേരേ സദ്വ്യവഹാര.

എവിടെയായി? ഹുക്മീ ഹുത്തമ നീറ്റ ഹുക്കമ ലേഖ ദുഃഖ സുഖ പായ ഇക്കനാ ഹുക്മീ ബഖ്സീസ ഇക്ക ഹുക്മീ സദാ പവായി